ോകനായകം ദിനേശവംശമണ്ഡനം മഹേഷചാപഖണ്ഡനം മുനീന്ദ്ര സന്തരഞ്ജനം സുരാരിവൃന്ദഭഞ്ജനം മനോജവൈരിവന്ദിതം അജാതിദേവസേവിതം വിശുദ്ധബോധവിഗ്രഹം സമസ്തദൂഷണാപഹം നമാമി ഇന്ദിരാപതിം സുഖാകരം സതാംഗതിം ഭജേ സശക്തിസാനുജം ശചീപതി